குட் மார்னிங், குட் மார்னிங், குட் மார்னிங். இட் இஸ் சாட்டர்டே. மதுரகீத மார்னிங் டிரைவிலேக்கு ஏவர்க்கும் ஸ்வாகதம். நீங்களோட சொந்தம் ஆர்ஜே லக்ஷ்மியான கூட உள்ளது. இன்று மே 2 சமயம் ஏகதேசம் 8:32 ஆயிருக்கையാണ്. ஃபைனலி நம்மளோட ஆய்ச்சியிலே ஒரு கோல்டன் டேயிலேக்கு நம்மளெல்லாம் எத்தி கழிஞ்சிருக்கையാണ് അല്ലേ. മൺഡേ ടു ഫ്രൈഡേ ആ ഒരു തിരക്കും ഓട്ടവും ബഹളവും ടെൻഷനും മറ്റേ ഓഫീസിലെ മാനേജറുടെ വിളിയും ഇമെയിൽ അയക്കലും എല്ലാം മാറ്റി വച്ചത് ഫൈനലി നമ്മൾ ശനിയാഴ്ച ഇന്നത്തെ ഒരു ദിവസം. ടുഡേ ഈസ് ഓൾ അബൌട്ട് അസ്, നമ്മൾ മാത്രമുള്ളൂ. നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് നല്ല അടിപൊളിയാക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല വീടുകളിലും രാവിലെ പതുക്കെ എഴുന്നേറ്റ് വരുന്നു, ചായ തിളപ്പിക്കുന്നു, കോഫി ഉണ്ടാക്കുന്നു, അതിൻ്റെയൊക്കെ ഓരോ ചെമ്പകളൊക്കെ കാണും അല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറച്ച് പേര് ഇതേ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ നിന്നും പുറത്തോട്ടങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ടാവില്ല. കാരണം പുറത്ത് ഇങ്ങനെ ക്ലൗഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീക്കെൻഡിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് തന്നെ വേറൊരു ലെവലാണല്ലേ. നമ്മൾ ഈ ആഴ്ചയിൽ മൺഡേ ടു ഫ്രൈഡേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ശനി ഞായർ എന്ത് ചെയ്യും എന്നുള്ളത് പ്ലാനിങ് നമ്മൾ നേരത്തെ തുടങ്ങും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല ചില്ലായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. നല്ല നല്ല മലയാളം പാട്ടുകളും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ദ കെയർ ഗിവർ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ പോൾ സൂര്യ നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യാനോ അതല്ല വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഒരു നല്ലൊരു എൻ്റർടൈനർ ആയിട്ട് അടുത്തൊരു 2 നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ചായയുടെ കപ്പും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ. ലെറ്റ്സ് ബ്രീത്ത് ഇൻ ദാറ്റ് സാറ്റർഡേ എയർ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു പവർ തന്നെ തുടങ്ങാം അല്ലേ. വ്യത്യേകിച്ച് അങ്ങനെ ഒരു ബോറിംഗ് ടോക്കോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ മുഷിപ്പിക്കുന്ന വർത്തമാനങ്ങളൊന്നും നമ്മളിവിടെ അങ്ങനെ പറയാറില്ല. ഇറ്റ്സ് സ്ട്രിക്ട്ലി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർടൈൻമെൻറ്റ്. സോ ആർ യു ഗൈസ് റെഡി ഫോർ ദ സാറ്റർഡേ റൈഡ്? യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെയ് മാസ പുലരിയിൽ ചെറി പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് തളിർത്ത് നല്ല ചിരിയോടെ നിൽക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു സുഖം കിട്ടാൻ വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ്റെ സംഗീതത്തിലും എം ജി ശ്രീകുമാർ സുജാത ശബ്ദത്തിലും ഉള്ള ഒരു പാട്ട് കേട്ടിട്ട് തന്നെ നമുക്ക് തുടങ്ങിയാലോ.

0: പാട്ടുകളുടെ പൂക്കാലവുമായി മധുരഗീതം 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
3: മിസ്സിസാഗ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് mymississagachrysler.com.
2: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
4: നിങ്ങൾ ഒരു വിദഗ്ധ ഡെന്റൽ സേവനം നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജോ പെയിൻ, തലവേദന, ഉറക്കത്തിലുള്ള ശ്വാസതടസ്സം, ഇവ ഏതെങ്കിലും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ?
5: ഡോക്ടർ അശോക് ബാബു റാമിയ ആൻഡ് അസോസിയേറ്റ്സ് ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിംഗ് ഫ്രം ജനറൽ ഡെന്റിസ്ട്രി ടു TMJ ആൻഡ് ഓറോ ഫേഷ്യൽ പെയിൻ. ഓവർ 20 years ഓഫ് എക്സ്പീരിയൻസ്.
6: ഫ്രം ഇംപ്ലാന്റ്സ്, ഡെൻചേഴ്സ് ആൻഡ് ബ്രേസസ് ടു റൂട്ട് കനാൽസ് ആൻഡ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. വിസിറ്റ് കെനഡി റൂത്ത് ഡെന്റൽ സെന്റർ ഇൻ ബ്രാംപ്ടൺ, 905-846-1595, ഓർ ക്രെഡിറ്റ് വാലി ഡെന്റിസ്ട്രി ഇൻ Mississauga, 647-825-3276,
5: or contact Ramya Dentistry for TMJ and orofacial pain, 905-997-1865.
6: They speak your language. Book an appointment today for your perfect smile.
7: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
8: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
9: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാ.
10: ഓ റിയലി? എങ്ങനെ?
9: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
10: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
9: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
10: So next time you send money from Canada, remember just one name,
9: Lemfi. Fast money, happy homes, Lemfi. Terms and conditions apply.
1: This is Madhurgita Morning Drive on CMR 101.3 FM.
11: അങ്ങനെ ദേ നമ്മൾ ഒരുപാട് ഇവൻസ് ഉള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കനേഡിയൻ മലയാളികളെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള മാസങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറെ കളർഫുൾ ഇവൻസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. അപ്പോൾ ഇന്ന് May 2 ഓ കമ്മ്യൂണിറ്റി ആൻഡ് ഒണ്ടാരിയോ ഹീറോസ് പ്രസൻസ് യൂണിറ്റി ഫെസ്റ്റ് 2026 നടക്കുകയാണ്. ഗേറ്റ് ആൻഡ് ഗേവേഴ്സ് സെക്കൻഡറി സ്കൂൾ ഓക്കുലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 5 മണി മുതൽ 10 മണി വരെയാണ് ഇവൻറ്റ് നടക്കുന്നത്. സെലിബ്രേഷൻ ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് യൂത്ത് എംപവർമെൻറ്റ്, അതുപോലെ യൂത്ത് അവാർഡ്സ്, മദേഴ്സ് ഡേ സെലിബ്രേഷൻ, കൾച്ചറൽ ഡാൻസ്, മ്യൂസിക്, നല്ല ഫുഡും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ ടിക്കറ്റ് മാട്ടർ kilikoo.ca ആണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെഗ ഇവൻറ്റിൻ്റെ എൻട്രി പാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. May 30 ശ്രീനാരായണ അസോസിയേഷൻ SNA പ്രസൻസ് യൂണിറ്റി ഫെസ്റ്റ്. 4 മണി മുതൽ 6 മണി വരെയാണ് ഹോളി ട്രിനിറ്റി കാത്തലിക് സെക്കൻഡറി സ്കൂൾ ഓക്വിലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഇടയിലും ഒരുപാട് ഡാൻസും പാട്ടും ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കാനഡ SNAയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കുക. ട്രിവാൻഡ്രം മലയാളി അസോസിയേഷൻ ഓഫ് കാനഡ അഥവാ TMAC ഇസ് റണ്ണിങ് ഒരു സ്വപ്ന വീട് കോൺടെസ്റ്റ്. അപ്പോൾ TMAC വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ എലിജിബിൾ കാൻഡിഡേറ്റ്സ് വിൽ ബി ചൂസൺ ആൻഡ് മധുരഗീത ത്രൂ ആയിരിക്കും അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരാണെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഏകദേശം $5,000 ഓഫ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. May 30 ഇതുപോലെ തന്നെ തണൽ കാനഡ പ്രസൻറ്റ് ചെയ്യുന്ന തണൽ സന്ധ്യ 2026 മെഗാ മ്യൂസിക്കൽ കൾച്ചറൽ ഇവൻ്റ് ആണ്. 5 PM സെയിൻറ്റ് ജോൺ ഹെൻറി ന്യൂമൻ കാത്തലിക് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. സ്കാർബ്രോയിൽ പാട്ടും ഡാൻസും സ്കിറ്റും എല്ലാം നമുക്കായി അവരവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. ഹാപ്പി നോമാഡ്സ് എൻ്റർടൈൻമെൻറ്റ് പ്രസൻറ്റ് സോൾ ആൻഡ് ഫയർ. നമ്മുടെ സ്വന്തം ആൻഡ്രിയ ആൻഡ് ചിന്മയി ടൊറോണ്ടോയിലോട്ട് വരികയാണ്. ഇതിൻ്റെ ഏർലി ടിക്കറ്റ് പ്രൈസിംഗ് എല്ലാം ഉടൻ തന്നെ തുറക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും, ബിക്കോസ് നമുക്കറിയാം എവരിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദം ടു കം ഓവർ ടു ടൊറോണ്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. July 4 5 PM ഇവൻ്റ് കാനഡ ഇവൻറ്റ് സെൻറ്റർ വിത്ബിയിൽ വെച്ചിട്ടാണ്. സോ അങ്ങനെ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല നല്ല ഇവൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക. അപ്പം നല്ലൊരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചെത്താം.

0: ഷിബു ചക്രവർത്തിയുടെ ലിറിക്സിൽ ശ്യാം മ്യൂസിക്കിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ മനു അങ്കൽ സിനിമയിലെ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ആശ ചേച്ചിയുടെ നാടൻ രുചിയിലോട്ടാണ്. ഷീസ് റെഡി വിത്ത് സമ്മർ സ്പെഷ്യൽ പുട്ട് സീരീസ്. ആശ ചേച്ചിയുടെ നാടൻ രുചിയെല്ലാം കേട്ട് തിരിച്ചു വരുമ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വിത്ത് ഡയറക്ടർ ഓഫ് കെയർ ഗിവർ ഷോർട്ട് ഫിലിം. ഹിസ് നെയിം ഇസ് പോൾ സൂര്യ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ.
1: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചക വിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
2: നമസ്കാരം. നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മധുരഗീതം ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്റ്റഫിങ്സ് വച്ചുണ്ടാക്കുന്ന വിവിധ രുചികളിലുള്ള പുട്ടിൻ്റെ റെസിപ്പി സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നത്. ഫ്യൂ റെസിപ്പീസ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ സ്റ്റഫ്ഡ് പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമ്മൾക്ക് ആദ്യം പുട്ടിൻ്റെ പൊടി അല്ലെങ്കിൽ പുട്ടിൻ്റെ മാവ് റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പൊട്ടുപൊടി, ഒരു മുക്കാൽ കപ്പ് വെള്ളവും, ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും, ഒരു ക്വാർട്ടർ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ കപ്പ് ഓഫ് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പുട്ടിൻ്റെ മാവ് നനച്ച് മാറ്റി റെഡിയാക്കി വയ്ക്കുക. ഇനി നമ്മൾക്ക് അടുത്ത് വേണ്ടുന്നത് നമ്മളുടെ ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടുന്ന സാധനങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം എടുത്തിട്ട് അതിലൊരു ക്വാർട്ടർ ടീസ്പൂൺ ടേമറിക് പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും ഉപ്പും ആവശ്യാനുസരണം ചേർത്ത് വേവിച്ചതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ ഷ്രെഡ് ചെയ്തെടുക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ ഈ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിലാണ് പറയാൻ പോകുന്നത്. വെളിച്ചെണ്ണ വേണം 2 ടേബിൾ സ്പൂൺ, ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്തത് ജിഞ്ചർ ഒരു 1 ടേബിൾ സ്പൂണും ഗാർലിക്ക് ഒരു 1.5 ടേബിൾ സ്പൂണും ആവശ്യമുണ്ട്. ചെറിയ സവാള 2 എണ്ണം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വാടക ചെറുതാക്കണ്ട, എന്നാലും ചെറുതായിട്ട് അരിയുക. കറി ലീവ്സ് ഒരു 2 തണ്ട്. പിന്നെ ഇതിലോട്ട് ഇടേണ്ട മസാലകൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ ഒരു 1 ടീസ്പൂൺ, ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലെപ്പോഴും ഞാൻ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാറുണ്ട്. അത് നിങ്ങളുടെ ഏത് ബ്രാൻഡാണോ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. പിന്നെ ഒരു വളരെ ചെറിയൊരു ടൊമാറ്റോ, ഇപ്പോൾ വലിയ ടൊമാറ്റോ മീഡിയം സൈസ് ആണെങ്കിൽ അത് 1/2 ഇട്ടാൽ മതി. ടൊമാറ്റോ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫില്ലിങ് അങ്ങ് മുഷിയായിപ്പോവും. അങ്ങനെ ചെയ്യരുത്. ടൊമാറ്റോ ആക്ച്വലി ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇടുന്നത്. പിന്നെ അഗെയിൻ ഗ്രേറ്റഡ് കോക്കനട്ട്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മൾ ഈ ഫില്ലിങ്ങിലും ഇടും. പിന്നെ ഉപ്പ് ആവശ്യാനുസരണം. ഓക്കെ. ഇനി ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുന്ന മെത്തേഡ് പറയാം. നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് പച്ചമണം മാറുമ്പം നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പം നമ്മളുടെ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത്, അതായത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ, ഞാനൊരു ഹാൻഡ്ഫുൾ ഓഫ് ഗ്രേറ്റഡ് കോക്കനട്ട് പറഞ്ഞു, അതൊരു രുചിക്കാണ് ഇതിലിടുന്ന പുട്ടല്ലേ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫില്ലിങ്ങും റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പുട്ടുണ്ടാക്കാം. പുട്ട് നിങ്ങൾക്ക് ചിരട്ട മോൾഡാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് റെഗുലർ മറ്റേ പുട്ട് കുറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ലെയർ ചെയ്ത് ചെയ്യുക. അപ്പം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഈ ചിക്കൻ മസാല ഫില്ലിങ് ഇടുക, അതിനുശേഷം നമ്മൾ നനച്ച പുട്ടുപൊടി ഇടുക. അങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് നമുക്കുണ്ടാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചിരട്ടയുടെ ഇതിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ മാങ്ങ ഈ പൊടിയിടുക. പൊടിയിട്ടതിന് ശേഷം അതിൻ്റെ 2nd ലെയറിൽ നമ്മൾ ഈ സ്റ്റഫിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ പൊടിയിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് ഫില്ലിങ് ഇടുമ്പോൾ ഓൾറെഡി ഇതിൽ തേങ്ങയുണ്ട്, ആക്ച്വലി ആവശ്യമില്ല. പിന്നെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, സ്വാദ് അധികം ആക്കണമെങ്കിൽ കുറച്ച് തേങ്ങ അടിയിലിടാം, പക്ഷെ ആവശ്യമില്ല. ആക്ച്വലി അടിയിൽ നമ്മൾ പുട്ടുപൊടി ഇടുക, അതിൻ്റെ സെക്കൻഡ് ലെയറിലാണ് നമ്മൾ ഈ ചിരട്ട മോൾഡിൽ അല്ലെങ്കിൽ ചിരട്ടയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. മിഡിൽ ലെയറിൽ ഇത് സ്റ്റഫിങ് ചെയ്യുക, അതിനുശേഷം മേളിൽ വൺ മോർ ലെയർ കൂടി ഇടുക, എന്നിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുക. അപ്പം നമ്മളുടെ ചിക്കൻ സ്റ്റഫ്ഡ് പുട്ട് റെഡിയായി കഴിഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ നമ്മളുടെ മുട്ട റോസ്റ്റ്, അതായത് ഷെഫ് പിള്ളയുടെയാണത് റെസിപ്പി, പക്ഷേ എനിക്ക് ഞാൻ വീട്ടിൽ ചെയ്യുന്ന മുട്ട റോസ്റ്റ് അതെങ്ങനെയാണോ അതാണ് അതിൻ്റെ സ്റ്റഫിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റെസിപ്പിയുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം അടുത്ത ആഴ്ച ചേരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഓരോ വീക്കെൻഡിലും നമുക്ക് ഈ സ്റ്റഫ്ഡ് ഫുഡ് വെറൈറ്റീസ്, ഓക്കെ? അപ്പോൾ അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.
1: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചക വിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.

0: നമസ്കാരം, വെൽക്കം ടു മധുരഗീതം മോർണിംഗ് ഡ്രൈവ്. കനേഡിയൻ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ പ്രവാസികൾ മാത്രമല്ല അല്ലേ, മറിച്ച് ഒരുപാട് കഴിവുകളുള്ള ഒരു പ്രതിഭകൾ കൂടിയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന് സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ദ കെയർ ഗ്രീവർ ഗിവർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഉടനെ തന്നെ റിലീസാവാൻ ഒരുങ്ങുകയാണ്. ഇന്ന് അതിൻ്റെ ഡിറക്ടർ ആൻഡ് റൈറ്റർ ആൻഡ് ഓൾ ഇൻ ഓൾ ആയ പോൾ സൂര്യയാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വാർദ്ധക്യത്തിലെ ഉള്ള ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ പണത്തേക്കാൾ വലുത് മനുഷ്യബന്ധങ്ങളാണെന്ന് നമ്മളെ തിരിച്ചറിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനാണ് ദ കെയർ ഗിവർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയാണ്. പോൾ, വെൽക്കം ടു മധുരഗീത.
1: നമസ്കാരം. നമസ്കാരം ലക്ഷ്മി.
0: നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു.
0: സുഖമായിട്ട് പോകുന്നു. ഓക്കെ,
1: വിശേഷം നമ്മുടെ പുതിയ സിനിമ.
0: ഒരുപാട് സന്തോഷം. അതും ഇത്രയും നല്ല റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ കെയർ ഗീവർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തുമ്പോൾ അത് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് അല്ലേ ഇപ്പൊ പോള് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ. അതെ. അപ്പൊ ഈ വാർദ്ധക്യത്തിലെ ആ ഒരു ലോൺലിനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂവിനെ കുറിച്ച് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
1: അതെ ലക്ഷ്മി, ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് ലൈഫിൽ വരുന്നത്. അത് ഞാനിങ്ങനെ അഡൽറ്റ് ഡേ പ്രോഗ്രാം സെന്ററുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്. നമ്മുടെ ലൈഫിനെ പോലെ ഒന്നുമല്ല കാനഡിയൻ ലൈഫ് എന്ന് പറയുമ്പോൾ, അവർ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ് അവർ. അപ്പൊ അവർ ഒറ്റപ്പെട്ടു പോകുന്നതും അവർക്കെല്ലാം ഉണ്ടായിട്ടും ലാസ്റ്റ് ലൈഫിന്റെ ലാസ്റ്റിൽ മേഴ്സിയും കൈൻഡ്നസും കിട്ടാതെ പോകുന്നത് അതിനെ ബേസ് ചെയ്താണ് ചിത്രം.
0: തീർച്ചയായിട്ടും അത് നമ്മള് ഉറപ്പായിട്ടും സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്.
1: നമ്മൾ അറിയണം എന്താണ് സംഭവിക്കുന്നത്, ഒറ്റപ്പെട്ടു പോണ സീനിയേഴ്സിന്റെ അവസാനം എങ്ങനെയാണുള്ളത്.
0: അതെ. അപ്പൊ ഇതിന് മുന്നേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സെൻട്രിക് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാനഡയിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് എബ്രോഡ് പോകുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു സ്ട്രഗിളും അവരുടെ ഒരു വഴി കണ്ടുപിടിക്കാവുന്ന ഴിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പം എടുത്തിരിക്കുന്നത് കെയർ ഗിവർ, അതായത് ഒരു മനുഷ്യൻ ലൈഫിന്റെ അവസാനം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ രണ്ടും തമ്മിലൊരു കണക്ഷൻ ഫീൽ ചെയ്ത പോലെ തോന്നി. കാരണം ഒന്ന് ഒരു കൺട്രിയിലുള്ള ഒരു കുട്ടിയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലോൺലിനെസ്, മറ്റത് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് മാറി നിൽക്കുമ്പോൾ ഉള്ള ഒരു മനുഷ്യന്റെ ഒരു ലോൺലിനെസ്. അപ്പൊ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണോ ഇത് ഈ ടോപ്പിക്കിലേക്ക് എത്തിയത്?
1: എടുത്തു പറയാൻ പറ്റില്ല കണക്ഷൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ. രണ്ട് സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നത്.
0: ഓക്കെ,
1: ഒരാൾ വന്ന് സ്ട്രഗിൾ ചെയ്ത് എങ്ങനെ ഒരു നല്ല പൊസിഷൻ എത്തുന്നതാണ് എക്സെൻട്രിക്കൽ ഞാൻ പറഞ്ഞത്. നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്.
0: ഓക്കെ,
1: തീർച്ചയായും ഇത്

0: എന്ന് പറയുമ്പോൾ അവരവ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അവർ അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു, ഇവരൊറ്റപ്പെട്ടു പോകുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ ആരുമില്ലാതെ പോകുന്നു. അവരുടെ അവസാനം ഒരു സ്നേഹവും നന്ദിയും ഒന്നും കിട്ടാതെ പോകുന്ന ആ ജീവിത സാഹചര്യമാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ ചാൻസ്.
1: വളരെ നല്ലൊരു ആശയം തന്നെ ഞാൻ പറയും. അത് എല്ലാവരും അത് അതിലേക്ക് നോക്കുന്ന ഒരു ടോപ്പിക്കും കൂടെ അല്ല. അപ്പം ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിലെടുത്ത് പറയേണ്ടത് താങ്കളാണ് ഇതിൻ്റെ സ്റ്റോറി, ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ ഡയറക്ഷൻ, എഡിറ്റിംഗ്, പിന്നെ ഇതിൽ ആക്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതെ, അപ്പോൾ ഇതിലൊരു ഓൾ ഇൻ ഓൾ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് സിംഗിൾ ഹാൻഡഡ്ലി ഇതെല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്? ഇത്ര എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫേസ് ചെയ്തത്?
0: ചാലഞ്ചസ് ഒരുപാടുണ്ട്, ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അതെന്നാ എല്ലാവരെയും എല്ലാ ക്യാരക്ടറിനും എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ടൈം നമ്മൾക്ക് അവൈലബിൾ അല്ല ഇവിടെ. പലരും പല സ്കെഡ്യൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അവരെയൊക്കെ ഒപ്പിച്ച് ഒരേ സമയം കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല, പാഷനായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് എഴുതാറുണ്ട്, ചെറുതും ചെറുതായിട്ട് ആത്മകഥ പോലെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്.
1: അപ്പൊ
0: എഴുതാനുള്ള ബേസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് എത്തിച്ചത് ആൻഡോ പോലെ എന്നും പറഞ്ഞ ഡയറക്ടർ ഉണ്ട്, ടെലിഫോൺ സിറ്റി ഫിലിംസ്. പുള്ളിയുടെ കൂടെ ഞാൻ 3 ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന്റെ അനുഭവങ്ങളാണ് ഇത് ചെയ്യാനുള്ളത്. പുള്ളിയാണ് എനിക്ക് കോൺഫിഡൻസും തന്നത്.
1: ഓ ഗ്രേറ്റ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ താങ്കൾ അല്ലാണ്ട് ഒരു ഇതിന്റെ കാസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആൾക്കാരുണ്ട് സിനിമയിൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ?
0: ടീം വർക്കാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ 10-11 പേരുണ്ട് ഇതിന്റെ മൊത്തം വർക്ക് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അവരുടെയും കൂടി
1: സപ്പോർട്ടുണ്ടായിരുന്നു.
0: ഇതൊരു പ്രോജക്റ്റ് വർക്ക്.
1: അതെ അതെ അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പം ഈ സിനിമ ഇതല്ലാണ്ട് ഇപ്പം ഓൾറെഡി ഇതിൽ എല്ലാ രീതിയിലുള്ള സിനിമ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കഴിവും താങ്കൾ തെളിയിച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് മറ്റെന്തൊക്കെ കഴിവുകളുണ്ടോ താങ്കൾക്ക്?
0: വേറെ ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്.
1: ഓക്കെ.
0: ചിത്രം വരക്കുക, മുഖങ്ങൾ വരച്ചു കൊടുക്കുന്നുള്ളതാണ്.
1: ഓ ഗ്രേറ്റ്.
0: അങ്ങനെ അതും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, സമയം കിട്ടുന്നതനുസരിച്ച്. ഇവിടെ സമയം നമുക്ക് വളരെ പരിമിതമാണ്. പടമൊക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ 1 മാസം 1.5 മാസമൊക്കെ എടുക്കും ചെയ്ത് തീർക്കാൻ വേണ്ടി.
1: ഓക്കെ. അത് നമുക്കറിയാം, ഇവിടെ കാനഡയിൽ എല്ലാരും ജോലിയുടെ തിരക്കും ഒക്കെ ആകുമ്പോ എല്ലാരും പാഷന് വേണ്ടി സമയം കണ്ടെത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വർക്കിനെ എല്ലാ രീതിയിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഒന്നാണ്. സമൂഹത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങാൻ പോകുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അത് മാത്രമല്ല, നമ്മുടെ മധുരഗീതം ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
0: ചിത്രമാണ്, അപ്പൊ അത് ഒരു പരിമിതിക്കുള്ളിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ഓക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ലൈഫില് റിയൽ ആയിട്ടുള്ള ചില സത്യങ്ങളാണ് കെയർ ഗിവർ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് കൺവേ ചെയ്ത് തരാൻ പോകുന്നത്. വള്ളുവശ്ശേരി ഫിലിംസിന്റെ ബാനറിൽ വരുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ഉടൻ തന്നെ യൂട്യൂബിൽ റിലീസ് ആവുന്നതായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മുത്തശ്ശന്മാരെയും അല്ലെങ്കിൽ മുത്തശ്ശിമാരെയും അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ചിത്രത്തിന് എല്ലാവിധ സപ്പോർട്ടും നമ്മളെല്ലാവരുടെ സൈഡിൽ നിന്നുണ്ടാവും. എല്ലാവരും ഇത് റിലീസ് ആവുന്ന സമയത്ത് കാണാം. ആൻഡ് പോൾ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ് ടുഡേ. ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രൊജക്ട്സ് ഞങ്ങളിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.
0: താങ്ക് യു സോ മച്ച് ലക്ഷ്മി. താങ്ക് യു സോ മച്ച് ഫോർ മധുരഗീതം.
1: താങ്ക് യു.

0: மதுர கீதம் பிளேயிங் சோல்ஃபுல் மியூசிக் வீக் ஆஃப்டர் வீக்.
1: ജിരി ഒരുപാട് കാര്യങ്ങൾ പറയും അറ്റ് വർക്ക് അറ്റ് ഹോം ആൻഡ് ഇൻ എവറി ഫോട്ടോ. അവിടെയാണ് പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം.
2: സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ലെഡ് ബൈ ഡോക്ടർ അറ്റ്ലി ജോർജ് വിത്ത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റ് സെർവിംഗ് യു ഫ്രം മാർക്കം ആൻഡ് നോർത്ത് യോർക്ക്. ബോത്ത് ETC ആക്സസിബിൾ നൗ അക്സെപ്റ്റിംഗ് ന്യൂ പേഷ്യൻസ് അണ്ടർ കനേഡിയൻ ഡെന്റൽ കെയർ പ്ലാൻ.
1: വിസിറ്റ് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ഡോട്ട് കോം ആൻഡ് ബുക്ക് ഓൺലൈൻ ഇൻ മിനിറ്റ്സ്. കോൾ 289-554-3368 ഓർ 416-494-0008. സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. ഇനി നമുക്ക് ആത്മവിശ്വാസത്തോടെ ഉള്ളു തുറന്ന് ചിരിക്കാം.
3: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
4: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ആകാം.
3: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ലൂരഗനാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
5: ന്യൂ രംഗനാസ് ജ്വൽ ഹോം GTA's number 1 jewelry group near Markham and Steels intersection 6055 Steels Avenue unit C102 Scarborough. Call 647-947-2864 or 647-702-2159.
6: ടാക്സ് എഫിഷ്യന്റ് ആയി ആദ്യത്തെ വീട് എങ്ങനെ മേടിക്കാം? കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് മാക്സിമം ഗ്രാന്റ് എങ്ങനെ കിട്ടും? മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട ട്രാവൽ ഇൻഷുറൻസ്? ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് ഓപ്ഷൻ എന്തൊക്കെയാണ്? പണം നഷ്ടമാകാതെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിത്യേന വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസർ മുരളി നാരായണൻ. കോൾ മുരളി നാരായണൻ അറ്റ് 647-308-2116. Murali Narayanan, your trusted financial advisor with years of experience and knowledge.
7: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
8: എന്താ പറഞ്ഞേ?
7: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
8: സ്വപ്നത്തിലായിരിക്കും.
7: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
8: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
7: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
9: വിജയാസ് ജ്വല്ലറി 3341 Markham Road, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
10: കുറച്ച് വർത്തമാനവും വർത്തമാനകാല വാർത്തകളും. സ്റ്റേ ട്യൂൺഡ് ടു മധുരഗീതം മോർണിംഗ് ഡ്രൈവ്.
11: അങ്ങനെ നമ്മുടെ വിശേഷങ്ങളും എല്ലാം നമ്മൾ പങ്കുവച്ച് തിരിച്ചു വരുമ്പോൾ നമ്മളിനി പോകുന്നത് ഒരു എക്കണോമിക്സ് ക്ലാസ്സിലോട്ടാണ്. ഇപ്പം തന്നെ എല്ലാവരും എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സ്കൂളിൽ സോഷ്യൽ സയൻസ് പഠിച്ചിരുന്ന കാലത്തൊക്കെ എക്കണോമിക്സ് വെറും ഗ്രാഫും നമ്പറുകളൊക്കെ മാറിയിട്ടുള്ള ഒരു ബോറൻ സബ്ജക്റ്റ് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അത് അങ്ങനെയായിരുന്നു. കാരണം ആ ബുക്ക് തുറക്കുമ്പോഴേ ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ ഒരു എന്താ ഒരു പവർ പോലെ ഇങ്ങനെ ഒരു എനർജി പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോവുക. അതുപോലെ ബുക്ക് തുറക്കുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ കിടന്നങ്ങ് ഉറങ്ങും. എനിക്ക് എന്നെ ഞാനാണെന്നറിയില്ല, പക്ഷെ എന്നാൽ പോലും ഒട്ടുമിക്ക ആളുകളൊക്കെ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളായിരിക്കും. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്കണോമിക്സിന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ സത്യം അതല്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുടിക്കുന്ന ചായയുടെ വില മുതൽ വൈകിട്ട് വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നത് മുതൽ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ എക്കണോമിക്സിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ഈ ഒരു വീട്ടു ചെലവ് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ നമ്മൾ പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിനൊക്കെ വേണ്ടി മാറ്റി വയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ആ ഒരു സാമ്പത്തിക ഭദ്രത എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു എക്കണോമിക്സ് ആണ്. ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പരിമിതമായിട്ടുള്ള വരുമാനം കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നതും എക്കണോമിക്സ് ആണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ബുക്ക് തുറന്നു വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബുക്കൊക്കെ തുറന്ന് ഓരോരോ ചാപ്റ്റർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ കിടന്ന് ഉറങ്ങി എന്ന് ചോദിച്ചാൽ മതി, അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ചധികം കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പുതിയ ഒരു സ്പ്രിംഗ് എക്കണോമിക് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. 2026 കുറച്ച് പ്രതീക്ഷകൾ തരുന്ന കാര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീട്ട് ബഡ്ജറ്റും ഗവൺമെൻറ് ബഡ്ജറ്റും ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുക്കള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഗ്രോസറി ബില്ല് കണ്ട് ഷോക്കടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസ വാർത്തയുണ്ട്. പുതിയ കാനഡ ഗ്രോസറി ബെനിഫിറ്റ് വഴി ഏകദേശം 1.2 crore ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൂറുകണക്കിന് ഡോളറുകളാണ് വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി മക്കളുടെ കാര്യം, പുതിയ സ്കൂൾ ഫുഡ് പ്രോഗ്രാം വഴി 2 കുട്ടികളുള്ള വീട്ടിൽ വർഷം $800 വരെ ലഭിക്കാം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണല്ലോ അതെടുത്ത് സേവിങ്സിലേക്കൊക്കെ ഇടാം അല്ലേ. അതുപോലെ ഗ്യാസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇനി വലിയ പേടിയൊന്നും വേണ്ട, നമുക്കറിയാം ഗ്യാസിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. പെട്രോളിന് ലിറ്ററിന് 10 സെൻറ്റും ഡീസലിന് 4 സെൻറ്റും ടാക്സ് ഒക്കെ താൽക്കാലികമായി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടി എടുത്ത് കറങ്ങാൻ പോകുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഇനിയൊരു ലോട്ടറിയാണ്, ഇനി അങ്ങോട്ട് കറങ്ങാനുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ഇത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് കരിയറിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ടീം കാനഡ സ്ട്രോങ് എന്ന പേരിൽ വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഏകദേശം 100,000 പുതിയ സ്കിൽഡ് വർക്കേഴ്സിനെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ യുവാക്കൾ പഠിച്ചുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഗവൺമെൻറ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ടാക്സ് കൊടുക്കുന്നവർക്കും നല്ല ഗുണമുണ്ട്. ഏകദേശം ടാക്സിൽ $840 വരെ അധികമായി നമ്മുടെ കയ്യിലോട്ട് നമുക്ക് ടാക്സിലെ അളവ് ലഭിക്കും എന്നാണ് പറയുന്നത്. യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈവൻ കോൺഫെഡറേഷൻ ബ്രിഡ്ജ് ടോൾ അതുപോലെ $50 നിന്ന് വരും $20 വരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലാഭിക്കുന്ന പണമൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ അതങ്ങ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇനി കൂടുതൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇക്കണോമിക്സ് സത്യം പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭിന്നശേഷിക്കാർക്കുള്ള ടാക്സ് ബെനിഫിറ്റുകൾ DTC ലഭിക്കാനുള്ള ഒരുപാട് നൂലാമാലകൾ ഇത്രയും നാളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി കുറച്ച് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഏകൻ തീരപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഹാർബറും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് $1 ബില്യൺ ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പണം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഒരു ഫിനാൻഷ്യൽ ക്രൈം ഏജൻസിയും ഒരു വരുന്നുണ്ട്. അപ്പോൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവർക്കും തട്ടിപ്പുകാർക്കും ഇനി അധികം കാലം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടു മതി. അപ്പോൾ എക്കണോമിക്സ് വെറും പുസ്തകത്തിലെ ഒരു വാക്കല്ല, നമ്മുടെ ജീവിതമാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരോടാണെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഇളവുകളും ആനുകൂല്യങ്ങളും എല്ലാം ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നമ്മൾ സന്ദർശിച്ചാൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇത്രയും നല്ലൊരു പോസിറ്റീവ് എനർജിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലൊരു ഹോപ്പോടുകൂടി ഇന്നത്തെ ഒരു വീക്കെൻഡുമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹോപ്പുള്ളതോടുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോയാലോ. ജോൺസൺ മാസ്റ്ററിൻ്റെ മ്യൂസിക്കിൽ, കൈതപ്രം സാറിൻ്റെ ലിറിക്സിൽ യേശുദാസ് നമുക്കായി പാടിയ അർത്ഥം സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചെത്താം.

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mind Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
1: എടാ ജോബിനെ, നാട്ടിൽ തന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു.
2: അതെന്താടോ, രണ്ടു മാസമായപ്പോഴേക്കും നാട് മിസ് ചെയ്യാൻ തുടങ്ങിയ.
1: അതല്ലടോ, മമ്മി ഉണ്ടാക്കി തരുന്ന പൊതിച്ചോറ് കഴിക്കാൻ തോന്നുക.
3: എന്നും ഈ ബർഗറും ബ്രെഡും കഴിച്ച് മടുത്തു.
2: ആഹാ, എന്നാ വേഗം റെഡിയാക്കിയോ, നമുക്ക് കേരള കറി ഹൗസിലേക്ക് പോകാം. തന്റെ നാട്ടിലെ കുമരകം ഫിഷ് കറി വേണോ, അതോ എന്റെ തലശ്ശേരിയിലെ ബിരിയാണി വേണോ? അതല്ല, ഇനി പൊതിച്ചോറ്, വെള്ളയപ്പം, പാലപ്പം, ചട്ടിച്ചോറ്, പലതരത്തിലുള്ള ദോശ, കപ്പ, പുട്ട് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. വീക്കെൻഡ് ആണെങ്കിലും നല്ല അടിപൊളി 50 items കൂടുതലുള്ള ബുഫേയും ഉണ്ട്.
4: Kerala Curry House, 5120 Dixie Road, Mississauga, 905-282-9111. Experience the real taste of Kerala.
5: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
6: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റും.
7: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്കളുടെ കാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയിൽ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ പുഞ്ചിരിക്കും.
8: With the 20 years of legacy, Dr. Bobby Chandy's Can Smile Dental, Unit 2063033, Palston Road, Mississauga, 905-949-5656. Dr. Bobby Chandy's Can Smile Dental.
9: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
10: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
11: സൗത്ത് ഇന്ത്യൻ ഫുഡ് അത് ടേസ്റ്റ് മാത്രമല്ല, ഇമോഷൻ കൂടിയാണ്. ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എങ്കിൽ സിംപ്ലി സൗത്തിലേക്ക് വരൂ. ക്രിസ്പി ദോശസ്, ഫ്ലേവർഫുൾ കറീസ്, അരോമാറ്റിക് ബിരിയാണീസ്, യെസ്, എവറി ബൈറ്റ് ടേക്സ് യു ക്ലോസർ ടു ഹോം. വിത്ത് ലൊക്കേഷൻസ് ഇൻ ഓഷവ ആൻഡ് മിസിസാഗ, സിംപ്ലി സൗത്ത് ഈസ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ഫാമിലി ഡൈനേഴ്സ്, വീക്കെൻഡ് ക്രേവിംഗ്സ് ആൻഡ് സ്പെഷ്യൽ മൊമെന്റ്സ്. സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോ എവിടെ പോകും? സിംപ്ലി സൗത്ത്.
12: വെൽക്കം ബാക്ക്. അപ്പോ നമ്മളിത് എക്കണോമിക്സ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് തല ഇങ്ങനെ വീർത്തിരിക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ യാത്ര ചെയ്യാനുള്ളത് ചാൻസുകളൊന്നും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. എനിക്കിത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടിലത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുമായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ നാട്ടിലത്തെ വീഡിയോസാണ് കാണാനുള്ളൂ. കാരണം അവിടെ നാട്ടിൽ വെക്കേഷനാണ്. ഈ ഓരോ സ്ഥലത്തെയും വ്ളോഗുകളും അതുപോലെ കുളത്തിൽ ചാടുന്നു, കനാലിൽ ചാടുന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്കിവിടെ അങ്ങോട്ട് ഇരിപ്പുറക്കണില്ല. പിന്നെ ഒരാശ്വാസം, എന്താ പൊതുവെ ഒരു കേട്ടുകേൾവി ഉണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിൽ കറണ്ടില്ലല്ലോ അപ്പുറത്തെ വീട്ടിൽ കറണ്ടില്ലാന്ന് കേൾക്കുമ്പോഴാണ് ഒരു സുഖം എന്നൊക്കെ. അതുപോലെ നാട്ടിൽ ചൂടിങ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്കൊക്കെ വിളിക്കും, പറയും ഒരു 42-43 degrees ഇങ്ങനെ ചൂടാണ്, രാത്രി കിടന്നുറങ്ങാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണില്ല സത്യം പറഞ്ഞാൽ ഈ ചൂട് കാരണം. പക്ഷേ എന്നിരുന്നാലും നാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഒരു അത് വേറെ തന്നെ ഒരു വൈബാണല്ലേ. യാത്രകൾ മാത്രമല്ല ഉത്സവങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം തന്നെ എൻ്റെ നാട്ടിലെ 2 പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൊച്ചിലേ മുതൽ എനിക്ക് പോകണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒന്ന് ഒരിക്കലും െങ്കിലും ഒന്ന് പോയി അത് ആഘോഷിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരം. ഇപ്പം തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞ് പൂരപ്പറമ്പൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് പോയി കാണാൻ വേണ്ടി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പണ്ടുമൊക്കെ വീട്ടിൽ നമ്മൾ പറയും ഒന്ന് കാണാൻ പോക്കോട്ടെ, അല്ലെങ്കിൽ ടി വിയിൽ ഇതിൻ്റെ വാർത്തകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ പറയും ഓ അയ്യോ പെമ്പിള്ളേർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല, അവിടെ ഒട്ടും സേഫ് അല്ല എന്നൊക്കെ പറയുമല്ലോ. കാരണം അത്ര തിരക്കാണ്, അതൊരു എന്നാ പറയണേ ഭയങ്കര ഒരു മാസ് അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവലായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അതൊരു ഉത്സവം മാത്രമല്ല, ഒരു ആവേശത്തിൻ്റെയും ഒരു വാശിയുടെയും അല്ലെങ്കിൽ ഒരു ഒരുമയുടെയൊക്കെ ഒരു ചരിത്രമായിട്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. പക്ഷേ പലർക്കും ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു മാസ് തുടക്കം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. പണ്ടുകൊണ്ട് അതായത് ഏകദേശം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം ആറാട്ടുപുഴ പൂരമായിരുന്നു. അന്ന് തൃശ്ശൂരിലെ വടക്കനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10 ചെറിയ ക്ഷേത്രങ്ങൾ പൂരത്തിൽ പങ്കെടുക്കാൻ ആറാട്ടുപുഴയ്ക്ക് പുറപ്പെട്ടു. പക്ഷേ ഈ മഴയൊക്കെ കാരണം അവർക്കവിടെ കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ പറഞ്ഞു വൈകി വന്നവർക്ക് പൂരപ്പറമ്പിൽ കയറാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് അതിശയിപ്പിച്ച് പുറത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ വിഷമിച്ച് ദേഷ്യത്തോടെയും ഒക്കെ അവർ നേരെ ക്ഷേത്രത്തിലെ ഭാരവാഹികർ അവരെന്ത് ചെയ്തു, അവർ നേരെ പോയത് ശക്തൻ തമ്പുരാൻ്റെ അടുത്തോട്ടാണ്. അന്നവിടെ ഭരിച്ചിരുന്നത് ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശക്തൻ തമ്പുരാൻ പറഞ്ഞു ആറാട്ടുപുഴയിൽ നമ്മളെ കയറ്റിയില്ലെങ്കിൽ വേണ്ട, തൃശ്ശൂർ വടക്കുന്നതിൻ്റെ മുറ്റത്ത് അതും വലിയൊരു പൂരം തന്നെ നമ്മൾ നടത്തും. അങ്ങനെയാണ് 1798 തൃശ്ശൂർ പൂരത്തിൻ്റെ വിത്ത് പാകിയത്. രണ്ട് ചേരികൾ രണ്ട് ആവേശം, അതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതായത് പൂരം ആവേശമാക്കുന്നത് മത്സരബുദ്ധി കൊണ്ടാണ്, അതും നല്ല രീതിയിലുള്ള മത്സരബുദ്ധി കൊണ്ടാണ്. അപ്പോൾ ഈ 10 ക്ഷേത്രങ്ങളെ രണ്ടായിട്ട് തിരിച്ചു, ഒന്ന് തിരുവമ്പാടി വിഭാഗം, ഒന്ന് പാറമേക്കാവ് വിഭാഗം. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദപരമായിട്ടുള്ള ഒരു വാശിയാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. ആരാണ് ഏറ്റവും നല്ല ആനകളെ കൊണ്ടുവരുന്നത്, ആരുടെ കുടമാറ്റമാണ് ഏറ്റവും ഗംഭീരമായിട്ട് നടക്കുന്നത്, ഏറ്റവും നല്ല വെടിക്കെട്ട് അല്ലെങ്കിൽ നല്ല തറവാടിത്തമുള്ള വെടിക്കെട്ട് ആരുടെയാണ് എന്നുള്ള ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം നമ്മൾ ഒറ്റവാക്കി പറഞ്ഞാൽ മാത്രം പോരാ, ഇതിൽ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം മഠത്തിൽ വരവ്, അതായത് തിരുവമ്പാടി കൃഷ്ണൻ്റെ പുറപ്പാടാണത്. പഞ്ചവാദ്യത്തിൻ്റെയും താളത്തിൻ്റെയും ഒക്കെ ഒരു അകമ്പടിയോടുകൂടി ആനകൾ നീങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ കൈയടിച്ചു പോകല്ലെ. അതുപോലെ ഇലഞ്ഞിത്തറ മേളം വടക്കുന്നതിൻ്റെ മുറ്റത്തെ ആ ഇലഞ്ഞി മരച്ചോട്ടിൽ 100 കണക്കിന് കലാകാരന്മാരിങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടി, ആ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഫീല് തന്നെയാണ്. അല്ലെങ്കിലും തന്നെ ചെണ്ടമേളം ഇറ്റ്സ് വേറെ ലെവൽ. കുടമാറ്റം അടുത്തത് വൈകുന്നേരം നമ്മുടെ ഇവിടെ തെക്കേ ഗോപുരവാതിക്കല് ഇങ്ങനെ 30 ആനകളോളം മുഖാമുഖം നിന്ന്, ഓ മൈ ഗോഡ്, എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചമൊക്കെ വരുന്നുണ്ട്. അതുപോലെ വെടിക്കെട്ട്, അങ്ങ് സത്യം പറഞ്ഞാൽ അതിനൊരു സമയം തന്നെ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്താ ആചാരങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാതിയും മതവും ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കഥയിലെ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രത്യേകത എന്ന് പറയുന്നത് പൂരം നടക്കുന്നത് അമ്പലമുറ്റത്താണെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങളിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ പട്ടുകുടകൾ തുന്നുന്നതും മൊത്തൊട്ട് വെടിക്കെട്ടിന് തിരി കൊളുത്തുന്നത് വരെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും അവിടെയുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ പൂരം വെറും ഒരു ആചാരം മാത്രമല്ല, അത് മലയാളിയുടെ സ്വത്താണെന്ന് തന്നെ നമ്മൾ പറയും. അപ്പോൾ എങ്ങനെയാ അടുത്ത പൂരത്തിന് തെക്കിൻകട മൈനാദിനിയിൽ നമ്മൾ ഒരുമിച്ച് കാണല്ലേ?

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ് എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടിയും.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
3: Looking for the best dental care in Oshawa? Engil Dr. Sajan, Dr. Rimya ennivarude nedrathathilulla Clear Smile Dental Clinic ilekku varu. Root canal mudal Invisalign vare. Koodathe same day emergency appointments. Ningalude ella dental aavashyangalum ini oru clinic il. Using cutting edge dental technology, they ensure comfort, precision and stress free experience for every patient. Clear Smile Dental, conveniently located with plenty of parking. Ask about their 0% interest financing options for major treatments. Call Clear Smile Dental today. At 905-448-2500. That's 905-448-2500. Clear Smile Dental. Your smile, our priority.
4: Men in Law Professional Corporation.
5: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
4: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലത മെനൻ, റിയൽ എസ്റ്റേറ്റ്,
5: ഫാമിലി ലോ,
4: വിൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്,
5: സിവിൽ ലിറ്റിഗേഷൻ,
4: ഇമിഗ്രേഷൻ ലോ,
5: ബൈലോ മാറ്റേഴ്സ്,
4: ക്രിമിനൽ മാറ്റർ
5: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
4: കോൾ 905-956-0747. മെനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ.
6: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 225 ഡൻഡാസ് സ്ട്രീറ്റ് ഈസ്റ്റ്, ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി, സ്പോർട്സ്, അമേരിക്കൻ മസിൽ വരെ. ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6 മന്ത് പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ. തീർന്നില്ല, $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 905-866.
7: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിനും.
8: എന്താ പറഞ്ഞേ?
7: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
8: സ്വപ്നത്തിലായിരിക്കും.
7: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
8: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
7: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
9: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
10: Music, information, entertainment. Tune into Canada's own Madhura Geetham FM.
11: മാസം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച ഒരു മാസം കൂടിയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത് ഇവൻസിനെ ഉദ്ദേശിച്ച് മാത്രമല്ല കേട്ടോ, കാരണം വലിയ ഒരു മൂവി ലൈനപ്പ് തന്നെ ഈ ഒരു മെയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മളെല്ലാം ആവേശം കൊള്ളിച്ചുകൊണ്ട് പേട്രിയറ്റ് റിലീസായിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല മൂവീസ് വരാനുണ്ട്. ഷാജി കലാസ് ഡയറക്റ്റ് ചെയ്യുന്ന വരവ്, അതുപോലെ തന്നെ മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃഢം, സുജിത് എസ് നായരുടെ അട്ടഹാസം, അതുപോലെ അഭിലാഷാർ നായരുടെ ദോസ്, അരുൺ അനിരുദ്ധിൻ്റെ അതിരടി, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളാണ് ഈ മെയിൽ നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത്. പക്ഷേ എനിക്കതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നമ്മൾ ഇന്നലെ റിലീസായ ഒരു സിനിമയെക്കുറിച്ചിട്ടാണ്. പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വരുന്നു. അത് എനിക്ക് ഇന്നലെ ഇപ്പോൾ റിലീസായ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ സ്റ്റോറി അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്, മറിച്ച് ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. ദ ബിഗ് എം ലെഗസി, 80s തുടക്കം അല്ലേ, മലയാള സിനിമയുടെ ഭൂപടം തന്നെ മാറ്റിപ്പറിക്കാൻ ഈ രണ്ട് പ്രതിഭകൾ അവതരിച്ചു. പടയോട്ടം, എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്നീ ചിത്രങ്ങൾ തുടങ്ങിയ ഒരു ജൈത്രയാത്ര 50s സിനിമകളിലൂടെ ലോക സിനിമയിലെ തന്നെ ഏറ്റവും അപൂർവ ഒരു ഇതിഹാസമായിട്ട് മാറിയിരിക്കുകയാണ്. അഹിംസ എന്ന സിനിമയിലൂടെ അവർ നമുക്ക് സഹോദരങ്ങളായി, അതിരാത്രം എന്ന സിനിമയിൽ നമുക്ക് ശത്രുക്കളായി, അതുപോലെ അവർ നിയമത്തിന് ഇരുവശവും നിന്ന് എന്താ പറയുക, തീപ്പൊരി ഡയലോഗുകളൊക്കെ വിട്ട് അവർ ആവനാഴി, അതുപോലെ അടിയൊഴുക്കുകൾ, അങ്ങനെ കുറേ നല്ല സിനിമയിൽ നമ്മുടെ മുന്നിൽ വന്നു. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ എന്നാ ഇത്തിരി പൂവച്ച് വന്ന് പോവുക, അങ്ങനെ ആഴമുള്ള ആ സിനിമയിലൂടെ ആഴമുള്ള അഭിനയവും, അതുപോലെ അങ്ങനെ പല മിന്നിമറയുന്ന ഭാവങ്ങളും, പല പല എന്താ പറയുക, ഒരു ഒരു മുഖത്ത് തന്നെ പല പല ഇമോഷൻസ് കടന്നു പോകുന്ന രീതിയിലുള്ള വളരെ മാജിക്കലായിട്ടുള്ള രണ്ട് പേരുടെ ഒരു കോംബോ ആണ് ഈ പല സിനിമകളിലും നമ്മൾ കാണുന്നത്, എസ്പെഷ്യലി കരിയിലക്കാറ്റ് പോലെ, അതുപോലെ നിറക്കൂട്ട്, ഈ സിനിമയിലെല്ലാം കുറേ സസ്പെൻസും ഇമോഷൻസും എല്ലാം തിങ്ങി നിറയുന്ന നല്ല നല്ല സിനിമ ഓർമ്മകൾ, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന കുറച്ച് നല്ല സീനുകളും ഒക്കെയുണ്ട്. സത്യം പറഞ്ഞാൽ ദ ബിഗ് എം ലെഗസി എന്ന് പറയുന്നത്, അത് നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ കോംബോ എന്ന് പറയുന്നത്, മലയാള സിനിമയെ തന്നെ മാത്രമല്ല ഇന്ത്യൻ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ മലയാള സിനിമ ആഘോഷിച്ചത് അവരുടെ ഒരു കെമിസ്ട്രിയാണ്. നമ്പർ 20 മദ്രാസ് മെയിലിൽ ആ ട്രെയിൻ യാത്രയും അതുപോലെ ഹരികൃഷ്ണൻസിലെ കളിചിരികളും എല്ലാം നമ്മൾ ഇന്നും ചിരിയോടുകൂടി നമ്മൾ കാണുന്ന ഒന്നാണ് അല്ലേ. അതുപോലെ ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അവിടുത്തെ പോലെ ഇവിടെയും മനു അങ്കിൾ, അവർ സ്ക്രീനിൽ ആ സമയത്ത് എന്താ പറയുക, ചില സിനിമകളിലൊക്കെ ഒരു ഫുൾ റോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു കാമിയോ റോളായിട്ടാണ് പലതിലും വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന റോളുകൾ ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നരസിംഹത്തിലെ മന്നാടിയറായിട്ട് വരുന്ന ഒരു സീനുണ്ടല്ലോ, നരസിംഹ മന്നാടിയറായിട്ട് വരുന്ന ഒരു സീനുണ്ടല്ലോ, അതിൽ സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ഇടിമുഴക്കം പോലെയാണ് നമ്മൾ അതിനകത്ത് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. സോറി, മന്നാടിയാറല്ല, അത് വേറെ സിനിമയാണല്ലോ, മാരാറ്. മാരാറിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കണമെന്ന്. അതെ, ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കഥാപാത്രങ്ങൾ മിന്നി മറിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, പേര് തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. അപ്പോൾ അതുപോലെ ആക്ഷൻ സിനിമകൾ മാത്രമല്ല കേട്ടോ, ഇവരുടെ കെമിസ്ട്രി ആഘോഷമൊക്കെ കുറേ കോമഡി ഡ്രാമകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്പർ 20 മദ്രാസ് മെയിലിലെ ടോണിയും അതുപോലെ മമ്മൂട്ടിയും തമ്മിലുള്ള ട്രെയിൻ യാത്ര ഇന്നും നമ്മളെപ്പോഴും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹരികൃഷ്ണൻസിൽ ഹരിയും കൃഷ്ണനും ഒരു പെണ്ണിന് വേണ്ടി മത്സരിക്കുന്നത്, അതുപോലെ ഒരു കേസിന് വേണ്ടി അവർ മത്സരിക്കുന്നത്, എല്ലാം തിയേറ്റർ സത്യം പറഞ്ഞാൽ ചിരിച്ചങ്ങ് പൂരപ്പറമ്പാക്കിയ സിനിമകളാണ്. അപ്പോൾ ഇത്രയും നല്ല സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സത്യം പറഞ്ഞാൽ ഒരു കോംബോ, അത് നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു കരുത്താണ് അല്ലേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. 2008 2020 എന്ന ചിത്രത്തിലെ മലയാളത്തിലെ എല്ലാ താരങ്ങളെയും അണിനിരത്തുകൊണ്ട് അവർ സത്യം പറഞ്ഞാൽ ഒരു മാജിക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാലം കടന്നു പോകുന്നതും അവർ തമ്മിലുള്ള ഒരു ബഹുമാനവും സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുള്ളൂ. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് പാട്രിയറ്റിലൂടെ അവർ വീണ്ടും ഒന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാട്രിയറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു സിനിമ മാത്രമല്ല, അതൊരു ഒരു വികാരം കൂടിയാണ് അല്ലേ. അപ്പോൾ ഇന്നലെ സിനിമ റിലീസായി, നല്ല നല്ല റിവ്യൂസാണ് കേൾക്കുന്നത്. 50+ സിനിമകളുടെ പാരമ്പര്യമുള്ള രണ്ട് ഇതിഹാസങ്ങൾ ഈ വെള്ളിത്തിരയിൽ ഇങ്ങനെ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചരിത്ര നിമിഷം തന്നെയാണ്. ഒരാളുടെ ശബ്ദഗാംഭീര്യവും മറ്റൊരാളുടെ ഭാവപ്രകടനങ്ങളും എല്ലാം ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ മിന്നി മറഞ്ഞ് പോകുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, മത്സരങ്ങളുണ്ടാവാം, പക്ഷേ ഈ കൂട്ടുകെട്ടിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്നും സത്യം പറഞ്ഞാലില്ല. അപ്പോൾ ഈ ബിഗ് എം എന്ന് പറയുന്നത് ഇതൊരു ബ്രാൻഡ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചൊരു വികാരമാണ്. അവർ മത്സരിച്ചു, അവർ സ്നേഹിച്ചു, അവർ മലയാള സിനിമയെ തന്നെ മറ്റൊരു തലത്തിലോട്ട് കൊണ്ട് എത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒറ്റവാക്കി നമുക്ക് പറയാനൊരു കാര്യം, ചില കൂട്ടുകെട്ടുകൾ കാലം തോറും വീര്യം കൂടും. അവർ വെറും സിനിമകൾ മാത്രമല്ല, അവ ഒരു ചരിത്രവും കൂടിയാണ്. ൾ

0: മധുരഗീതം കേൾക്കുന്തോറും കൂടുതൽ മധുരം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds, Heartland Town Center, Mississauga, and Kingston Road West, Ajax.
2: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
0: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
2: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
3: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
0: പുതിയ വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
4: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
0: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോനുള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
5: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ്. 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com.
6: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
7: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
6: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or visit www.rightgate.com.
7: Right Gate Orthotics, RITEGAIT. Every step with comfort.
8: ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും മധുരഗീതത്തിന്റെ പഴയ പാട്ടുകൾ സ്നേഹിക്കുന്ന

ഈ പാട്ട് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ അല്ലേ. ഇളയരാജയുടെ മ്യൂസിക്കിൽ ബിച്ചു തിരുമല വരികൾ എഴുതിയ എസ് ജാനകി, എസ് പി ശൈലജ ഇവരൊരുമിച്ച് പാടിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലേക്കൊക്കെ നമ്മൾ പോകും. 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി അല്ലേ. ആ ഒരു സീൻ എല്ലാവരും ഓർമ്മയുണ്ടോ? അതായത് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് പിള്ളേരിങ്ങനെ നടന്ന് മറ്റേ ചുമരിക്കൂടെയൊക്കെ ചവിട്ടി ചവിട്ടി മുകളിലൊക്കെ പോയി നിന്ന് ഇങ്ങനെ തലയും കുത്തിക്ക് താഴത്തോട്ട് നിൽക്കണം. അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് നമ്മളിതൊന്നും കണ്ടിട്ടേ ഇല്ല അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമ ഇത് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ CGI ഒന്നും ഇല്ലാതെ ആ ഒരു കാലത്ത് ഡയറക്ടർ ജിജോ പുന്നൂസ് ഇതിനായിട്ട് ഒരു റൊട്ടേറ്റിംഗ് റൂം തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു അത്ഭുതം സൃഷ്ടിച്ചതെന്നാണ് പറയണത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D സിനിമ എന്നതിലുപരി ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത പരീക്ഷണങ്ങൾ നടത്തിയ ഒരു മാസ്റ്റർ പീസും കൂടി ആയിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പോൾ ഇന്നും ഈ പാട്ട് കാണുമ്പോൾ നമ്മളൊക്കെ വിസ്മയിച്ചു പോകും. എനിക്ക് തോന്നുന്നു ഈ ടൊറൻറ്റോയിൽ തന്നെ വേറെ എവിടെയോ ഉണ്ട് ഒരു അപ്സൈഡ് ഡൗൺ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയോ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് നമ്മൾ അന്തക്കാലത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നൊക്കെ. അപ്പോൾ അഗൈൻ ഇറ്റ്സ് ഓൾ ദീസ് ആർ വെരി ഗുഡ് മെമ്മറീസ് അല്ലേ. അപ്പോൾ സത്യത്തിൽ ഈ കുട്ടിച്ചാത്തനിലെ ആ കുട്ടികൾ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് നമ്മൾ ഈ പണ്ട് മറ്റേ കോമിക്സിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സ്പൈഡർമാനും അതുപോലെ ഈ ഓരോരോ മജീഷ്യൻസൊക്കെ നമ്മൾ കഥ വായിക്കുന്നതിനിടയിൽ ഇങ്ങനെ പെട്ടെന്ന് കാണാനില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നു ചാടുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ കോമിക് ബുക്സിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അഗൈൻ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ വന്ന വഴി ഒട്ടും മറക്കരുതല്ലോ. നമ്മുടെ കുട്ടിച്ചാത്തൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ ലുട്ടാപ്പിയെയും മായാവിയെയും ഡിങ്കിനെയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വന്നത്. അവരൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഒരാൾ ചോദിക്കും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അല്ലെങ്കിൽ മാമൻ്റെ പേരും ഒക്കെ നമ്മൾ പറയും. പക്ഷേ ഇവരെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇവരും നമ്മളെ ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് പറയാനുള്ള കാര്യം ഇന്ന് ഫ്രീ കോമിക് ബുക്ക് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് വന്ന വഴി ആരും മറക്കരുത്. നമ്മൾ അവരെ മറന്നു നമുക്ക് അവർക്കൊട്ടും തോന്നരുത്. കാരണം നമ്മളാക്കിയവരാണ് ലുട്ടാപ്പിയും കുട്ടൂസനും ഈ ഡാഗിനിയും ഒക്കെ. കാരണം എല്ലാ കുരുട്ടുപൂത്തിയും നമുക്ക് പറഞ്ഞു തന്ന് ഈ ചെറിയ ചെറിയ നൂലാമാലകളൊക്കെ എങ്ങനെ ചാടിക്കിടക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ആ പഴയ ബുദ്ധിയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആവശ്യമെന്ന്. കാരണം ടൊറൻറ്റോയിലെ പെട്രോൾ വിലയൊക്കെ പോക്കൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ? ഒറ്റയടിക്ക് ലിറ്ററിൻ്റെ റേറ്റൊക്കെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാം ആ മായാവിയുടെ മാന്ത്രിക വടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം ആ വടി കൊണ്ട് ഗ്യാസ് സ്റ്റേഷനിലെ മെഷീനിലൊക്കെ പോയി ഒന്ന് തൊട്ടിട്ട് ഓം ക്രീം കുട്ടിച്ചാത്ത വില കുറയട്ടെ എന്നും പറയുമ്പോഴത്തേക്കും വില അങ്ങ് കുറയുന്നു. ഹാ ഹാ, എത്ര മനോഹരമായ നടക്കാത്ത സംഭവം അല്ലേ. അക്ഷരാർത്ഥത്തിൽ ഇന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ ലുട്ടാപ്പിയുടെ കുന്തത്തി കുടുങ്ങിയ കുട്ടിസിൻ്റെ പോലെയാണ്. ശരിക്കും പെട്ടുപോയ ഒരവസ്ഥയാണല്ലേ. അപ്പോൾ ഗ്യാസിൻ്റെ വില ഇങ്ങനെ കൂടുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ലുട്ടാപ്പിയുടെ ഒരു കുന്തം തന്നെ വേണ്ടി വരും. 1 ലിറ്ററിന് പെട്രോളിന് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പഴയ ലുട്ടാപ്പിയെ കോണ്ടാക്ട് ചെയ്ത് ആ കുന്തം ഒന്ന് വാടകയ്ക്ക് എടുത്ത് നമുക്ക് പോകുന്നതാണ്. ബേസിക്കലി ഇറ്റ്സ് എ ഗ്രീനർ ഓപ്ഷൻ കേട്ടോ. പോകുകയില്ല, ട്രാഫിക് ബ്ലോക്ക് ഇല്ല, അഗൈൻ പെട്രോൾ അടിക്കണ്ട, ഇനിയിപ്പോൾ വണ്ടി വീട്ടിലിട്ടിട്ട് മറ്റേ ഡിങ്കിനെ പോലെ പറക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത്. കാരണം എന്താണല്ലോ ഈ കോമിക്സ് നമ്മളെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു വൈബും ഒന്നും നമ്മുടെ കളയരുത്. കാരണം അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഈ ബുക്സൊക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു ഒരു കുട്ടിത്തം ഉണ്ടല്ലോ, ആ ഒരു ക്യൂരിയോസിറ്റി, എന്ത് അറിയാനുള്ള ഒരു ആഗ്രഹം. അഗൈൻ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒന്നും എനിക്കൊന്നും അത്രയും പൊല്യൂട്ടഡ് അല്ല. ബിക്കോസ് പൊല്യൂട്ടഡ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് നമുക്ക് എക്സ്പോസ്ഡ് ആണ്, നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്തോ നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിലുള്ളൊരു ഇന്നർ ചൈൽഡും അല്ലെങ്കിൽ എല്ലാത്തിനോടുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്സൊക്കെ മിസ്സായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അഗൈൻ ഇപ്പോഴും ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ നമ്മുടെ പണ്ടത്തെ ആ കുട്ടിക്കാലത്തിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു പോവുക. പണ്ടത്തെ ബുക്സൊക്കെ ഒന്ന് മേടിച്ച് പിള്ളേരോടൊപ്പം പാരൻസിന് വായിക്കാൻ പറ്റുമെങ്കിൽ അവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പണ്ടത്തെ സൂപ്പർ ഹീറോസിനെയൊക്കെ.
കാരണം ഇതൊന്നും നമ്മുടെ ലൈഫിലൊട്ടും വിട്ട് കളയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഒട്ടും ഇതൊന്നും കൈവിടരുത്. അപ്പോൾ വില ഓടിയാലും ബുദ്ധിപൂർവ്വം നമ്മൾ ഇതേ ഈ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ എന്ത് ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഗ്യാസിൻ്റെ വിലയൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. കാരണം നടക്കാൻ പറ്റുന്ന ദൂരമൊക്കെ അങ്ങ് നടന്നേക്കുക. നമ്മുടെ പഴയ ഈ സൂപ്പർ ഹീറോസൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു. അവരൊരുപാട് നടന്നതുകൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഗ്യാസ് സ്റ്റേഷനിലെ വില കണ്ടിട്ട് ടെൻഷൻ അടിക്കാതെ ഒരു പഴയ കോമിക് ബുക്ക് എടുത്ത് വായിച്ച് റിലാക്സ് ചെയ്ത് അങ്ങ് ഇരിക്കുക. ഇനി നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. സ്റ്റേ ട്യൂൺഡ്.

0: Stirring the soul, one vibe at a time. Madhura Geetam 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: അളിയ, തന്റെ വീട് മേടിക്കുന്ന കാര്യം എവിടെവരെയായി?
3: ഡൗൺ പേയ്മെന്റ് ഒക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കണ്ടുപിടിക്കണം.
2: അളിയ, ഒറ്റ പേര് പ്രശാന്ത്, ദി റീമാക്സ് റിയൽട്ടർ. റിയൽ എസ്റ്റേറ്റ് ഒരു സർവീസ് ആയി കാണുന്ന ഒരു യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ. ഇതാ പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കേ, നമുക്കറിയാവുന്ന നിരവധി പേര് അദ്ദേഹത്തിന്റെ കൂടെ വീട് മേടിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും ഫീഡ്ബാക്കും ചോദിക്കാം. പ്രശാന്ത് വളരെ ജെനുവിനും ട്രാൻസ്പെറന്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്.
3: പ്രശാന്തിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ?
2: ഇതാ സേവ് ചെയ്തോ. പ്രശാന്ത് വിജയരാജൻ പിള്ളൈ, റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ, 6472816501. പിന്നെ അടുത്ത കെട്ടുകഥ തന്റെ വീട്ടിലാണ്.
3: പിന്നെന്താ?
4: കോൾ പ്രശാന്ത് വിജയരാജൻ പിള്ളൈ ടു ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് റിയൽ എസ്റ്റേറ്റ്. 6472816501.
5: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് ആഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
6: മിസ്സസ് ആഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസ് ആഗ, സെർവിംഗ് ദ ജി ടി എ വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് ആഗ ക്രൈസ്ലർ ഡോട്ട് കോം.
5: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് ആഗ ക്രൈസ്ലറിനൊപ്പം.
7: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി?
8: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോ ആകാം.
7: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ലൂരഗനാസ് ജ്വല്ലറിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
9: ന്യൂ രംഗനാസ് ജ്വൽ ഹോം, ജി ടി എസ് നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽ അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 6479472864 or 6477022159.
10: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
11: ഓ റിയലി? എങ്ങനെ?
10: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. യു എസ്, യു കെ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25+ രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
11: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
10: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
11: So next time you send money from Canada, remember just one name,
10: LEMFI. Fast money, happy homes, LEMFI. Terms and conditions apply.

வெல்கம் பேக். யூ ஆர் லிசனிங் டு மதுர கீத மார்னிங் ட்ரைவ் வித் நீங்களோட சொந்தம் ஆர் ஜே லக்ஷ்மி. அப்போ இன் ഞാൻ மே 2 ആണെന്ന് പറഞ്ഞു. அப்ப இன்ன மே 2 ആകുമ്പോൾ ഇന്നലെ மே 1 ആയിരിക്കണമല്ലോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കലണ്ടറിൽ നോക്കുമ്പോൾ റെഡായിട്ടിട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വിച്ച് മീൻസ് എല്ലാവർക്കും എന്താ ഒരു പവർ അല്ലെങ്കിൽ ഒരു എനർജി ഒക്കെ തരുന്ന ഒരു ദിവസം കൂടിയാണ്. ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആണ് മെയ് ദിനം എന്ന് നമ്മളെ പറയും. അപ്പോൾ ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആയിരുന്നു മെയ് 1. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത് അല്ലേ ലൈഫിൽ. ഒരു കാര്യം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു മിനിറ്റ് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ രണ്ട് കൈകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ രണ്ട് കൈകൾ ചെയ്യാത്ത കാര്യങ്ങളില്ല അല്ലേ. നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം എന്താ പറയുക, നമ്മുടെ ദിവസമാണ്. നമ്മുടെ മാത്രമല്ല, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ നമ്മുടെ കൈകളുടെ ദിവസവും കൂടിയാണ് ഇന്ന്. സോ ഇന്നല്ല അഗൈൻ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ ഡേ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 8 മണിക്കൂർ ജോലി അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലേക്ക് എത്തിയതിനെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോഴും വലിയ ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. പണ്ടുള്ള കാലത്ത് മനുഷ്യൻ 15-16 മണിക്കൂറും ഒക്കെ എടുത്താണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. വിശ്രമമില്ല, അവധിയില്ല. അഗൈൻ ഒരു കൂട്ടം ആളുകൾ പോരാടിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് മേ ബി ഇപ്പോൾ ഒരു 8-hour ജോലി അല്ലെങ്കിൽ കറക്റ്റ് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്നു, അതിനുശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അല്ലേ. ഒരു ലീവും ഇഷ്ടംപോലെ വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയ്സ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മുന്നേ വന്ന ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടും ഒക്കെ നമുക്ക് കിട്ടിയതായിരിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെയ് ദിനം ആഘോഷിച്ചത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ സ്വന്തം മദ്രാസിൽ വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക്

അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവരത് തുടങ്ങി വച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മളെപ്പോഴും കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈവൻ നമ്മൾ വീട്ടിൽ വിശന്നിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മഞ്ഞും മഴയും കാറ്റും ഒന്നും നോക്കാണ്ട് നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഗൈൻ നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കെട്ടിടങ്ങളുടെ മുകളിൽ ഒരു സ്കഫോൾഡിങ്ങും ഒന്നും ഇല്ലാണ്ട് ഒരു ഹുക്കിന് മേൽ തൂങ്ങി ആടി നിന്ന് പെയിൻ്റ് അടിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് പണി ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വരുന്ന ആളുകളുണ്ട് അല്ലേ. അങ്ങനെ എത്രയോ ആളുകളാണ് ഈ ലോകത്ത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ലൈക്ക് മേ ബി ചില സമയത്ത് നമ്മൾ പറയും നമ്മൾ സെൽഫ് മെയ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ബട്ട് അഗൈൻ ഇൻ വൺ വേ ഓർ അനദർ നമ്മൾ എല്ലാവരും ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിക്കഴിയുമ്പോഴാണ് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്ന് ഒരു നിമിഷത്തേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കി, ഈ ലോകത്തെല്ലാവരും ഇന്ന് ഞാൻ പണിയെടുക്കില്ല അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പണിയെടുക്കില്ല എന്നൊരു തീരുമാനം എല്ലാവരും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം തീരാനുള്ളതേ ഉള്ളൂ ഇത് അല്ലേ. ഈ ലോകം സത്യം പറഞ്ഞാൽ അങ്ങ് നിന്ന് പോവും. അതാണ് വർക്കിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസവും കൂടിയാണ്. അപ്പം ഇന്ന് നിങ്ങളെ സഹായിച്ച എല്ലാവർക്കും നല്ലൊരു പുഞ്ചിരിയോട് കൂടി നല്ലൊരു താങ്ക് യു ഒക്കെ പറയാൻ ആരും മറക്കരുത് കേട്ടോ. കാരണം ഇത് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും. ഇന്നിപ്പോൾ കാലമൊക്കെ മാറി, ഇപ്പം എന്താ ITയും AIയും ഒക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ പലരും വിചാരിക്കുമ്പോൾ ഞങ്ങൾ വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും പണി എപ്പോഴും പണി തന്നെയാണ്. അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പണിയെല്ലാം പണി തന്നെയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ബിക്കോസ് ഒട്ടുമിക്ക ആളുകൾ എല്ലാവരും പണിയെടുക്കാൻ പോകുമ്പോൾ നമുക്ക് സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സാലറി ഇല്ലാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു റിട്ടേൺസും പ്രതീക്ഷിക്കാണ്ട് ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാണ്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ആളുണ്ട് നമ്മുടെ എല്ലാം അമ്മമാർ അല്ലേ. വീട്ടിൽ രാവിലെ എണീറ്റ് ഒരു റോബോട്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ് പോലെ എന്ന് തന്നെ അത് പറയണം. കാരണം രാവിലെ എണീറ്റ് ഒരു അലാം പോലും കേൾക്കണ്ട, മേ ബി ഓട്ടോമാറ്റിക്കലി അങ്ങ് എണീറ്റ് വരും ഒരു മസിൽ മെമ്മറി പോലെ. രാവിലെ 5 മണി 6 മണിയാകുമ്പോൾ ഓണാക്കുന്ന മെഷീൻ രാത്രി ഒരു 10:30 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അതൊന്ന് ഓഫാവണം. എന്നാൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലും എഴുന്നേറ്റ് വരും, നമുക്ക് എന്താ വേണ്ടതെന്നറിയാം, കുക്ക് ചെയ്യാനും ഒക്കെ. ഒരു റിട്ടേൺസും നോ സാലറി ഒന്നും പ്രതീക്ഷിക്കാതെ. അപ്പോൾ എന്താ പറയുക, ദേ നീഡ് ആൻ അപ്രിസിയേഷൻ ടു അല്ലേ. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് കാര്യങ്ങൾ ഈസിയാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ ജോലി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേറെക്കാൾ പ്രധാനം നമ്മുടെ സന്തോഷവും ആരോഗ്യവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ എല്ലാവരും ജോലിയുടെ പുറകെ ഓടുന്ന ആൾക്കാരാണെങ്കിൽ പോലും ജീവിതം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓടി തീർക്കരുത്. ഇടയ്ക്കൊക്കെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും നമ്മുടെ സന്തോഷത്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ജോലിയും ചെറുതല്ല. വലിയ കെട്ടിടം പണിയുന്ന ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പോലും അതിനുവേണ്ടി മണൽ ചുമന്ന് വരുന്ന ആളും ഈക്വലി അവർ രണ്ടുപേരും ഹീറോകളാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും എൻ്റെയും മധുരഗീതത്തിൻ്റെയും വക ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യുക, നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.

വെൽക്കം ബാക്ക് ടു മധുരഗീത മോർണിംഗ് ഡ്രൈവ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മലയാളം എഫ് എം ചാനലാണ്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ആർ ജെ ലക്ഷ്മിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് ഇന്ന് പറയുന്നതിനും ഒരു പ്രത്യേക ഒരു സുഖം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കാരണവും കൂടെയുണ്ട്. കാരണം നമ്മളിൽ പലപ്പോഴും പല ആൾക്കാരും ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില ലൈഫിൽ നമ്മൾ വല്ലാണ്ടങ്ങ് ഒതുങ്ങിപ്പോകുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം അല്ലേ. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിട്ടോ എന്ന് ഉണ്ടാവണില്ല. ഓരോ എക്സ്പീരിയൻസസ് വഴിയാണ് നമ്മൾ നമ്മുടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു എനർജിയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ, ഏകദേശം തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഒരു ദിവസം അത്യാവശ്യം കുറച്ച് ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുപോലെ പാട്ടുപാടും ഡാൻസ് കളിക്കും. എഗൈൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അപ്പം എൻ്റെ വേറെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സ് വന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്ന് എൻ്റെ നോട്ട്ബുക്ക്സൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ബിക്കോസ് അവരുടെ കുട്ടികൾക്ക് ലെക്ചർ ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വായിക്കുമ്പോൾ നല്ലൊരു സുഖമുള്ള, അല്ലെങ്കിൽ വായിക്കുമ്പോൾ എന്താ കാണാൻ രസമുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് ടീച്ചേഴ്സിന് അത് കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ ക്ലാസ്സിലുള്ള ഒരു ടീച്ചറിന് ശരിക്കും അതും അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ആൾ തരുന്ന നോട്ട് വേറൊരു ടീച്ചർ മേടിച്ചുകൊണ്ട് പോയി അപ്പുറത്തെ ക്ലാസ്സിൽ വായിച്ചു കൊടുക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം ആൾ ക്ലാസ്സിലേക്ക് കയറി വന്ന സമയത്ത് എൻ്റെ കയ്യിൽ എഴുതാൻ എൻ്റെ നോട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോയി ആ നോട്ട് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്തെ ടീച്ചറിന് ക്ലാസ്സിൽ നോട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ എൻ്റെ നോട്ട് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടീച്ചറിനത് ഇഷ്ടപ്പെട്ടില്ല. ഒരു അഗൈൻ എല്ലാ സ്ഥലത്തെ ഉള്ള പോലെ ഇനോ പ്രൊഫഷണൽ ഈഗോസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി. എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ തരുന്ന നോട്ട് എന്തിനാണ് മറ്റുള്ള ആൾക്ക് കൊടുക്കുന്നത്, അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള രീതിയിൽ അഗൈൻ എന്നെ ഒരുപാട് കുട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കിപ്പോഴും അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും എൻ്റെ മനസ്സിൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾ നിൽക്കുകയാണ്, എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ് ഷീ യൂസ്ഡ് എ വേർഡ് സേയിങ് ലൈക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനത്തെയാണെന്ന് അറിയാമോ, ലൈക്ക് ഒരു മെൻ്റലായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് യു നോ അറ്റ് ദാറ്റ് ഏജ് എനിക്ക് ആ മെൻ്റലെന്ന് പറഞ്ഞാൽ പോലും എനിക്കങ്ങ് മനസ്സിലാവില്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ അത് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. ഞാനത് കേട്ടു, ഞാൻ അവിടെ ഇരുന്നു, അപ്പോൾ അതങ്ങനെ വിട്ടു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ആ ക്ലാസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ജനറേഷൻസായിട്ട് ഉള്ള പരിചയമാണ്. അതായത് എൻ്റെ മുത്തശ്ശനും ആളുടെ മുത്തശ്ശനും നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ അച്ഛന്മാർ ഇതുപോലെ തന്നെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങളും നല്ല ഫ്രണ്ട്സായി, ഫാമിലിയായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോൾ ആൾ ക്ലാസ്സിലുണ്ടായിരുന്നു. ആൾ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ലക്ഷ്മിയെ ക്ലാസ്സിൽ എഴുതിപ്പിച്ച് നിർത്തി, ഇങ്ങനെയൊക്കെ സംസാരിച്ചു, ടീച്ചർ ലക്ഷ്മിനോട് മെൻ്റലാണോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അഗൈൻ അത് പാരൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. അഗൈൻ എൻ്റെ അമ്മ അത് കേട്ടപ്പോൾ അത് സ്കൂളിൽ ചെന്ന് അഡ്രസ്സ് ചെയ്യുകയും അഗൈൻ ഒരു കുട്ടിയെ പബ്ലിക്കായിട്ട് ക്ലാസ്സിൽ എഴുതിപ്പിച്ച് നിർത്തി ഇങ്ങനെ പറയുന്നത് അത്ര ശരിയല്ല എന്നുള്ള കാര്യം സ്കൂൾ അധികൃതരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അഗൈൻ അവർ വേണ്ട ആക്ഷൻസൊക്കെ എടുത്തു. പക്ഷേ എനിക്കിവിടെ അഡ്രസ്സ് ചെയ്യാനുള്ളത് ടീച്ചറിനെയോ ഒന്നുമല്ല, പക്ഷേ ആ കൂട്ടുകാരി അവളാണ് അന്ന് ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കി തന്നത് ദാറ്റ് യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്നുള്ളത്. അതായത് പല ആളുകളും ഈവൻ വലിയ പ്രായ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരോട് പേര് നമ്മളോട് പല രീതിയിൽ സംസാരിക്കും. നമ്മുടെ കഴിവുകളെ ചിലപ്പോൾ കുറച്ച് കാണും, അല്ലെങ്കിൽ ഈഗോപരമായിട്ട് സംസാരിക്കും. പക്ഷേ ആ ചെറിയൊരു ഏജിൽ നമുക്കത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ ഉള്ളൊരു മാനസികാവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവളാണ് അത് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ മേ ബി അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിക്കാണാം ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്നുള്ളത്. അവൾ അവളുടെ പോയി പാരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് എൻ്റെ പാരൻസിലേക്ക് എത്തിച്ച്. അന്നാണ് എനിക്ക് തോന്നിയത് ലൈക്ക് വി ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. നമ്മുടെ ഒരു നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മളെ അങ്ങ് ഒതുങ്ങിക്കൂടാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നത് അവളാണ്. ഇന്നത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഇറ്റ്സ് ഹെർ ബർത്ത്ഡേ ടുഡേ. അവളുടെ പേര് ഷെർമി എന്നാണ്. ഷീ ഈസ് ഇൻ ഇന്ത്യ. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് നല്ലൊരു മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് നല്ലൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ എപ്പോഴും ഫോണിലും മെസ്സേജിലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ലൈക്ക് വി ആർ ദെയർ ഫോർ ഈച്ച് അദർ എപ്പോഴും, ഞങ്ങളുടെ പാരൻസായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാനിത് എപ്പോഴും എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ റിയലി വോണ്ട് ടു താങ്ക് ഹെർ ഫോർ യു നോ മേക്കിംഗ് മീ ഹു ഐ ആം ടുഡേ. ബിക്കോസ് എൻ്റെ പേഴ്സണാലിറ്റിയിലെ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഷെർമി, ആൻഡ് വിഷിംഗ് യു ആർ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടുഡേ ഫ്രം മൈ സെൽഫ് ആൻഡ് ഫ്രം മധുരഗീതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാട്ട് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനായി.

രണ്ട് മണിക്കൂർ ദാന്നും പറഞ്ഞങ്ങ് പോയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. നമ്മൾ ഒരു സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ കൂടെയൊക്കെ പോയി, ഇക്കണോമിക്സ് സ്റ്റഡിയൊക്കെ പോയി, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും പണം ലാഭിക്കാനുള്ള കുറച്ച് വഴികളുമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരു കണക്ക് ബുക്കുകളിലോ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യമല്ല. ലൈഫ് ഈസ് ടു ഷോർട്ട് അല്ലേ. നമ്മൾ ഓടിത്തീർക്കുന്ന ഈ തിരക്കിനിടയിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയമൊക്കെ മാറ്റിവെക്കണം. മനസ്സൊന്ന് തുറന്ന് ചിരിക്കാനൊന്നും നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ നിമിഷങ്ങളാണ് ലൈഫിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. അതുകൊണ്ട് പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലും സന്തോഷം നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കുക. നാളത്തെ വലിയ സ്വപ്നങ്ങൾക്കായിട്ട് നമ്മളോടും പോയി കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫിനെ അതിൻ്റെ ഒരു ഫുള്ളസ്റ്റിൽ എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ എൻജോയ് യുവർ ലിറ്റിൽ മൊമെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ സൺഡേ ക്ലബ്ബുമായിട്ട് ആർ ജെ ദീപു എത്തുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ഇനി കണ്ടുമുട്ടം വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഹാവ് എ വെരി ഗുഡ് വീക്കെൻഡ്. ദിസ് ഇസ് ആർ ജെ ലക്ഷ്മി സൈനിങ് ഓഫ് ഫ്രം മധുരഗി ദ മോർണിംഗ് ഡ്രൈവ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്, ടേക്ക് കെയർ.